ഖരാവ്യാപി സബ് സംസാർ ഉപാരയ പാതാ പ്രഭ കൃപാ ധാരി അപ്നാ ബരത് സമാരയ ഓയി രാജ രാം കീ രഖവാനി സുഖ സഹജ ആനന്ദ ഗുണഗാവോ മന തന ദേഹ സുഖാലി രഹാവോ പതത് ഉദാഹരണ സദ്ഗുരു മേരാ മഹ കിസ്കാ പരഭാഷാ ബക്ഷ ലൈ സബ് സച്ചാ സാഹിബ് സണ നാനക് കീ അർദാസാ സൂര മഹല്ലാ പഞ്ചവാ ബക്ഷ്യാ പാര ധർമ്മ പരമേശ്വർ സകലെ ദോപിദാരെ ഗുർപൂരെ കീ സരണി ഉപരെ കാലജ സകല സവാരെ ഹർ ജിൻ സിമരിയ നാമ ആധാരെ താപ ഉതാരിയ സദ്ഗുരുപൂരെ.

ശ്രീപാതുശോദേശം സൂര്യ പാതുലലാടം ആദിത്യോലോചയതു പാതു ദിവാകരഃ ഘ്രാണം പാതു സദാ ഭാനു മുഖം പാതു സദാ രവിഃ ജിഹ്വ